മഹാമൂഢ കശപേദന ജാനത് മഹാദേവ കോ കഹത് സദാശിവ നിരങ്കാര കാചീനതന ഭവ ആപ് അപണീ ബുദ്ധ ഹൈ ജേതീ വർണത് ഭേന്ന ഭേന്ന ത്വേ തേതീ തുമ്രാ ലഖാ ന ജാഹേ പസാരാ കേ ബിദ് സജാ പ്രഥമ സംസാരാ ഏക രൂപ അനൂപ സ്വരൂപാ രംഗ പയോ രാവ കഹി പൂപാ അണ്ഡ ജേര സേതജ കിന്നീ ഉത്ഭുജ ഖാന ബഹുര രച ദീനീ കഹൂ ഭൂല രാജാ ഹവ ബൈഠാ കഹൂ സിമട പയോ സങ്കരേ കൈഠാ സഗ്രീ സൃഷ്ടി ദിഖായ അചംബവ ആ ജുഗാദ സ്വരൂപ സ്വയംഭവ അവരക്ഷാമേ രീതും കരോ സിഖ ഉപഹാര അസിഖ സങ്കരോ ദുഷ്ട ജിതേ ഉഠബത് ഉത പാത്താ സകല മലേഷ് കരോ രണകാത്താ ജേ അസ്തു ജിതാവ് ശരണീ പരേ തിൻകെ ദുഷ്ട ദുഃഖിത ഹവേ മരേ പുരുഖ ജമന ഭഗ പരേ തെ ഹാരേ തിൻകെ തും സങ്കട സഭാരേ ജോ കാല കോ ഇക ബാർ ത്യായ ഹൈ താകേ കാല നികട നഹ ഐ ഹൈ രക്ഷാ ഹുയേ താഹേ സബ കാലാ ദുഷ്ട അരിഷ്ട ടരേ തത് കാലാ കൃപാ ദുഷ്ടം ജാഹേ ന ഹര ഹോ താകേ താപ തനക മൈ ഹര ഹോ ഹൃദ സിദ്ധ കർമ്മോ സബ ഹോയി ദുഷ്ട ഛാ ശവ സകേ ന കോയി ഏക ബാർ ജന്തു മേ സംഭാരാ

ഞാനും പ്രഭുസുവെ കൈകോട് പാർബ്രഹ്മ കെ ദാസ തിനോഹുവതാതം പ്രകാസ് കൈകോട് തത് കെ ബേത്തെ സദാ നേ കോ നേത്രേ കൈകോട് നാമരസ് ഭീമേ അമൃ പയസ സതി ജീമേ കൈകോട് നാമ ഗുണ ഗാവേ ആത്മരസ് സുഖ സഹ സമാവേ അപനെ ജനകോ സാ സാ സമാരേ നാനകോ പരമേശ്വർ കെ പ്യാരേ സ്വലോക കർണ കാരണ പ്രഭ ഏക ദൂസര നാഹി കോയ നാനക തിസ ബലഹാരണ ജല തല ബഹിയല സോയ അഷ്ടപദി

സമ്പാദത്തിനെ നവാഹത്വം നിർനാഥേ നവാഹത്വം പ്രമാഥേ നവാഹത്വം ഗഞ്ജേ നവാഹത്വം പഞ്ചേ നവാഹത്വം കാലേ നവാഹത്വം പാലേ നമോ സർവദേശേ നമോ സർപ്പേശേ നമോ.